0: കാർഡോം നിയ
1: കാർഡോം
0: പിനി ഇലിതും ലഡാക് കച്ച
2: തോകത്തി താവനാങ് ബോം സകുരി ബകുരി കവിയ തുമ്മകെ ലഹയ ഹാൻ കച്ച യോർമത അസമർ ചപോർ ഹൈ ബാ ഹെമരി ചിപാങ് രെങ്ങി തേ ലബാങ് സുപിൻ ദാം ബോം